നിങ്ങായിട്ടു മാമാസ് കുമ്പളത്തെ പിങ് പണ്ടിറോ കത്തിയു പിങ് സമീറോണോ Mas, yo kesemua kulo kang mas. Akeh poro watio kulo kang tekaning patio tu kelayatan temandang gawi. Sinari toko tapo. Raden kudu wis toko ke taman senjoto cokro badar kudu rucak bulu. Raden, yo kesemua badar senjoto merdaging.